സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഇളം കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബെക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ

പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ಸಾಗ ಸನಿ ಲಗ ಸನಿ ಲಗ ಸನಿ ಲಗ ಸಾಗ ಸನಿ ಲಗ ಸನಿ ಲಗ ಸಾಗ

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ

സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡ്,

അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരുകാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ.
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിഗരറ്റ്.
1: ഓക്കെ, വെക്കം. മീസൈ

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി മൊബൈൽ നെറ്റ്വർക്കുകളും

ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

Detail, boom, detail, detail.

തകിട്ട തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിര നാദ വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

0: എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കോ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാ.